സന്ധ്യാത്തി ദിനക്ക് സന്ധ തരുണിഹാൻഡ് അതത് സന്ധ ബല നുമ്പമ്മവ എത്തുലങ്ങ രണ്ടുനിവ താരകായസ്കാന്തിയ നുമ്പ ഹിതേതിയാൻ മേയ്ക്ക് ഗസന ഋതും ഹിരകരാൻ തന്നുവത് ഒയാന മിന്നാന്ത് പുക്കാന്തുലു താമത്തെ സസ്യതിയനാക്കിയല മാതിപൊലിൻ തരംഗ ഹർഷണി

റൈറ്റ് വെഡേസ് എവിടമയാണ് കോട്ട് വാടതി എന്നിട്ട് അക്കാലമേ പത്രവില്ല കമന്റ് സെക്ഷനൊക്കെ പത്ത കമന്റ് കാൻ അപ്പൊ ബലാഗിരി ഇന്നും അത് ദിവസേ ദി വാസനവന്ത് ജയഗ്രാഹക ഹോ ജയഗ്രാഹക വെന്ന് കൗതുക്കിയല ഓട്ടക്കിയാന്ന് റൈറ്റ് വാടതി എത്തഫേം ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ആകെ മനാഫേ പലവിന് വിനാടി ദഹായ അതുലത്തതി ലബാദെ ഡിജെ അഞ്ചുട്ടൻ നങ് ആട് പുലുവാങ് മേ പത്തൻ ഡിജെ അണ്ടു അഞ്ചു രത്നപുര കിയല കമേൻ കിറന്ന് കമേൻ കിറപ്പ് കമാങ് വാസനാവന്ത് ജയഗ്രഹണെ ലബാദെ അപിയാട്ട് ലാസ്റ്റ് വേല ഇന്ന് വാ അപ്പി എത്തോട് വെടി പട്ടാങ്കൻ കൂടെ ഡിജെ അഞ്ചുക്കേം വെടി പട്ടാങ്കനിദ്ദി അപ്പൊ ലാസ്റ്റ് വേന്നെ ഡിജെ ഫ്ലാഷ് കെ പത്രത് മെഹമ്മ അന്ന് പലവിനി ആരംഭേ ലഭാഗത്ത ഡിജെ അഞ്ചു മെന്ന അപി ലാസ്റ്റ് വേനവ ഡിജെ ഫ്ലാഷ് വെടി ബാറ് റൈറ്റ് ഡിജെ ഫ്ലാഷ് റെഡിനെ അപ്പി കണ്ണാതൻ മെന്നെ ഡിജെ ഫ്ലാഷ്